മൊബൈൽ ആപ്പിൽ തുടർന്ന് ഇടം പെറും. ആകാശവാണി നേരുകളെ, മൊബൈൽ ആപ്പിൽ ഇപ്പോൾ നാം കേൾക്കവിരുപ്പത് മനതിൽ നിന്റവൈ. തുടക്കമാക കെ ജെ യേസുദാസ് കുരലിൽ വർഷം 16 പടപ്പാടൽ.